സാധുക സംഘ സർവധാനഗമ നാനക സാധുക സംഘ സഫല ജനമ സാധുക സംഘ നൈകഷകാല ദർശന പേടത ഹോതനഹാല സാധുക സംഘ കലുക്കത ഹരായ സാധുക സംഘ നർക്കപര ഹരായ സാധുക സംഘ ഇഹാസുവെല്ലാ സാധുസംഘ ബിച്ഛരതർമെല്ലാ ജോക്ഷായ സ്വൈ ഫലപാവ സാധുക സംഘന ബിർത്ഥ ജാപയ പാരബ്രഹ്മ സാധരത ബസയ നാനകുതിരായ സാധു സുന്ദരസായ സാധുക സംഘ സുനോഹർണാവു സാസംഗ് ഹർക്കേ ഗുണഗാവു സാധുക സംഘ മന്ത്രേ ബസരായ സാസംഗ് സർപർ നിസ്തരായ സാധുക സംഘ ലഗേ ബ്രാഠ സാധുക സംഘ ഘട്ട സാസംഗ് ഭയാഗ്യകാരി സാസംഗത് ഭയ ഹമാരി സാധുക സംഘ ബിട്ടേ സബ് രോഗ നാനക സാധു ബിട്ടേ സംജോഗ സാധുകി മഹിമ ഭേദന ജാന ജേതാ സുനേ ദേതാ ബഖയാന സാധുക ഉപമാ തേ ഗുണ തേ ദൂര സാധുക ഉപമാ രഹി പ്രഭൂര